0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. മരിയൻ ദർശനങ്ങളെക്കുറിച്ച് സഭയുടെ വീക്ഷണവും ഉദ്ബോധനവും സംബന്ധിച്ച് നെയ്യാറ്റിൻകര രൂപതാംഗമായ റവറൻ ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് പങ്കുവച്ച വിചിന്തനമാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
3: സ്വകാര്യ വെളിപാടുകൾ, സ്വകാര്യ ദർശനങ്ങൾ എന്നിവ മധ്യനൂറ്റാണ്ടു മുതൽ കത്തോലിക്ക സഭയിൽ സുപരിചിതമായ പദങ്ങളായിരുന്നു. ഏറെ പ്രത്യേകിച്ച് 12-ാം നൂറ്റാണ്ടു മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗുഹകളിലോ കൃഷിയിടങ്ങളിലോ ദേവാലയങ്ങളിലോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ ആശ്രമങ്ങളിലോ വീടുകളിലോ നഗരങ്ങളിലോ ഒക്കെ വച്ച് ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതായാണ് ചരിത്രം പറയുന്നത്. സ്വകാര്യ മേരിയൻ ദർശനങ്ങളെക്കുറിച്ച് സഭ എന്തൊക്കെയാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്ന് നോക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 65 മുതൽ 73 വരെയുള്ള ഖണ്ഡികകളിൽ വെളിപാടുകളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തുവാണ് എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥനും പൂർണ്ണതയും. ഇനി മറ്റൊരു വെളിപാട് ഇല്ല. ക്രൈസ്തവ രക്ഷാപദ്ധതി നവീനവും അന്തിമവുമായ ഉടമ്പടി ആയതിനാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുമ്പായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പിതാവായ ദൈവം പുത്രനെ പൂർണമായി നൽകിക്കൊണ്ട് നമ്മോട് പൂർണമായി സംസാരിച്ചിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും ദൈവത്തോട് ഏതെങ്കിലും ദർശനമോ വെളിപാടോ അന്വേഷിക്കുകയോ അഭിലക്ഷിക്കുകയോ ചെയ്താൽ അയാൾ വലിയൊരു മൂഢത്വം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ അയാൾ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. കാരണം ക്രിസ്തുവിൽ തൻ്റെ ദൃഷ്ടികൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാതെ അയാൾ മറ്റേതെങ്കിലും പുതുമയെ അന്വേഷിച്ചു പോകുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. തുടർന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 67 സ്വകാര്യ വെളിപാടുകളെക്കുറിച്ചും സ്വകാര്യ ദർശനങ്ങളെക്കുറിച്ചുമുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് വ്യക്തമാണ്. പറയുന്നത് ഇങ്ങനെയാണ്: വിവിധ കാലഘട്ടങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലതിന് സഭാധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്നാലും അവ ഒരിക്കലും സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഭാഗമല്ല. ഇത്തരം വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും ലക്ഷ്യം ഒരിക്കലും ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തീകരിക്കുകയോ അല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണമായി നന്നായി ജീവിക്കാൻ സഹായിക്കുക എന്നത് മാത്രമാണ്.

മേരിയൻ ദർശനങ്ങളെ അംഗീകരിക്കുന്നതിലും നിരാകരിക്കുന്നതിലും വിധിക്കുന്നതിലും കത്തോലിക്ക സഭ വളരെ ജാഗ്രതയോടും വിവേകത്തോടും കൂടിയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഭ സ്വകാര്യ മേരിയൻ ദർശനങ്ങളെ വിശ്വാസത്തിന് യോഗ്യമല്ല, വിശ്വാസത്തിന് വിരുദ്ധമല്ല, വിശ്വാസത്തിന് യോഗ്യമാണ് എന്നിങ്ങനെയാണ് തരംതിരിക്കുന്നത്. വിശ്വാസത്തിന് യോഗ്യമായി സഭ അംഗീകരിക്കുന്ന മേരിയൻ ദർശനങ്ങളിലെ സന്ദേശങ്ങളിൽ സഭാപഠനങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് AD 100 അവസാന അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാന്റെ മരണത്തോടെ പരസ്യ വെളിപാടുകൾ അവസാനിച്ചു. അതിനാൽ മേരിയൻ ദർശനങ്ങൾ സ്വകാര്യ വെളിപാടുകൾ ആണ്. അവ വിശ്വാസ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു, എന്നാൽ ഒരിക്കലും പുതുതായി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. സ്വകാര്യ വെളിപാടുകളെക്കുറിച്ചും സ്വകാര്യ ദർശനങ്ങളെക്കുറിച്ചും ഒരു വിശ്വാസി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, സ്വകാര്യ ദർശനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭാ പാരമ്പര്യത്തിലൂടെയും നൽകപ്പെട്ട വെളിപാടിൻ്റെ നിക്ഷേപങ്ങളോടൊപ്പം എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അതിനെ പൂർത്തീകരിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിനും സഭാ പാരമ്പര്യത്തിനും നൽകുന്ന അതേ പ്രാധാന്യത്തോടെ ഒരിക്കലും സ്വകാര്യ ദർശനങ്ങളെ സമീപിക്കരുത്. രണ്ടാമതായി, സഭയുടെ വിശ്വാസ തിരുസംഘം ഇത്തരത്തിലുള്ള വെളിപാടുകളെക്കുറിച്ച് സൂക്ഷ്മമായ പഠനങ്ങൾക്കും വിചിന്തനങ്ങൾക്കും ശേഷം ദൈവത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റാൻ പിശാച് നല്ലതാണെന്ന് തോന്നുന്നതിനെ പോലും ഉപയോഗപ്പെടുത്തുന്നു എന്ന യാഥാർത്ഥ്യവും കണക്കിലെടുത്ത് ഇതിലെ മാനുഷികവും അമാനുഷികവുമായ സാധ്യതകളെ വിലയിരുത്തി നമുക്ക് ഔദ്യോഗികമായി നൽകുന്നവയെ മാത്രം സ്വീകരിക്കുക, ആത്മീയതയുടെ ഭാഗമാക്കുക. മൂന്നാമതായി, ഒരു സ്വകാര്യ വെളിപാടിനോ ദർശനത്തിനോ സഭ അംഗീകാരം നൽകുന്നതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾ ആത്യന്തികമായി വെളിപാടിൻ്റെ നിക്ഷേപങ്ങൾക്കോ ധാർമ്മികതയ്ക്കോ വിരുദ്ധമല്ലെന്നും അതേസമയം വിശ്വാസികൾ ജാഗ്രതയോടും വിവേകത്തോടും കൂടി മാത്രം സ്വീകരിക്കണമെന്നുമാണ്. ഇനി അഥവാ സഭ ഔദ്യോഗികമായി ഒരു സ്വകാര്യ വെളിപാടിനെക്കുറിച്ചോ ദർശനത്തെപ്പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ വിശ്വാസികൾ അവയെ സ്വീകരിക്കുന്നതിന് സഭ അത്രയധികം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതേസമയം സഭ ഔദ്യോഗികമായി ഒരു സ്വകാര്യ വെളിപാടിനെയോ ദർശനത്തെയോ സംശയിക്കുകയും വിശ്വാസ്യത ഇല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായും അകറ്റി നിർത്തേണ്ടതാണ്. നാലാമതായി, വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ കാര്യം ഇതാണ്. ഒരു സ്വകാര്യ വെളിപാടിനോ ദർശനത്തിനോ സഭ ഔദ്യോഗിക അംഗീകാരം നൽകിയാലും ആ സ്വകാര്യ വെളിപാടിലോ ദർശനത്തിലോ വിശ്വാസികൾ വിശ്വസിച്ചേ മതിയാകൂ എന്ന് ഒരിക്കലും നിർബന്ധമില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും അടിസ്ഥാനമാക്കി സഭ മുന്നോട്ട് വച്ചിട്ടുള്ള വിശ്വാസ നിക്ഷേപങ്ങളെ പാലിക്കുവാനും പിന്തുടരുവാനുമാണ് ഒരു വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും സാധുതയെ സംബന്ധിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് സഭ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 1978 വിശുദ്ധ പോൾ ആറാമൻ്റെ കാലത്ത് വത്തിക്കാൻ വിശ്വാസ തിരുസംഘം നൽകിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്, പ്രാദേശികമെത്രാനാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകുവാനും നിയന്ത്രിക്കുവാനും വിലക്കുവാനുമുള്ള അധികാരം എന്നാണ്. സഭ ഔദ്യോഗികമായി ഈ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ വിവിധ ഭാഷകളിൽ നൽകിയിരുന്നില്ലെങ്കിലും ആഗോളസഭയിൽ പലയിടങ്ങളിലായി പ്രാദേശിക മെത്രാൻ സമിതികൾ അവയെ വിവർത്തനം ചെയ്ത് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 2012 ലത്തീൻ ഭാഷയിൽ മാത്രം നൽകപ്പെട്ടിരുന്ന നിർദ്ദേശങ്ങളെ വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്ത് ലഭ്യമാക്കിയത്.

സഭ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, സ്വകാര്യ വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും സാധുത എത്രമാത്രം വിശ്വസനീയമാണെന്ന് തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക. ഇതിനായി അവയുടെ വാസ്തവിക, പോസിറ്റീവ്, നിഷേധാത്മക, നെഗറ്റീവ് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് അടിസ്ഥാനപരമായി സഭ നിർദ്ദേശിക്കുന്നത്. വാസ്തവിക മാനദണ്ഡങ്ങളിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പരിശോധനയ്ക്കായി സഭ ആവശ്യപ്പെടുന്നത്. ഒന്ന്, സ്വകാര്യ വെളിപാട് ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ ധാർമ്മിക നിലവാരം എന്താണ്? അവർ സത്യം പറയുന്ന വ്യക്തിയാണോ? അവരുടെ വിശ്വാസ ജീവിതം എപ്രകാരമുള്ളതാണ്? അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സഭയിലും വിശുദ്ധ ഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നുണ്ടോ? അപ്പസ്തോലിക അധികാരത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു ക്രൈസ്തവ ജീവിതത്തിന് ചേർന്ന ബലം പുറപ്പെടുവിക്കുന്നുണ്ടോ? രണ്ട്, ദൈവശാസ്ത്രപരവും ആത്മീയപരവുമായ തെറ്റുകളിൽ നിന്ന് മുക്തമാണോ? മൂന്ന്, ആരോഗ്യപരമായ ഭക്തിയും സുസ്ഥിരമായ ആത്മീയ ബലങ്ങളും നിർബാധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണോ? അതായത്, പ്രാർത്ഥനയോടുള്ള സ്ഥിരോത്സാഹം, മാനസാന്തരം, ദാനധർമ്മത്തിൻ്റെ സാക്ഷ്യം നൽകൽ തുടങ്ങിയവ ജീവിതത്തിൽ പ്രകടമാണോ? നിഷേധാത്മക മാനദണ്ഡങ്ങളിലും മൂന്ന് കാര്യങ്ങളാണ് പരിശോധിക്കുവാൻ സഭ ആവശ്യപ്പെടുന്നത്. ഒന്ന്, അവരുടെ വെളിപാടിൻ്റെ സ്വഭാവം എപ്രകാരമുള്ളതാണ്? അമാനുഷിക ദർശനം അബോധാവസ്ഥയിലാണോ? ദർശനത്തിൽ മാനുഷിക ഘടകങ്ങളോ സ്വാഭാവിക ക്രമത്തിൻ്റെ പിശകുകളുടെ സാധ്യതകളോ ഉണ്ടോ? രണ്ട്, സാമ്പത്തിക ലാഭമോ ദർശനവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നേട്ടങ്ങളോ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? മൂന്ന്, അവരുടെ മനോനില എങ്ങനെയാണ്? എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളോ മാനസിക തകരാറുകളോ ഉള്ള വ്യക്തിയാണോ? പ്രാദേശിക സഭാ നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വാസ്തവിക നിഷേധാത്മക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന കഴിഞ്ഞാൽ പ്രാദേശിക സഭാ നേതൃത്വത്തിൻ്റെ നിരന്തരമായുള്ള നിരീക്ഷണം ഉണ്ടാകണം. സ്വാഭാവികമായ ഒത്തുചേരലുകളും പ്രാർത്ഥനകളും ഉണ്ടോയെന്ന് നിരീക്ഷിച്ച് അവയുടെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടണം. ഇനി അഥവാ വിശ്വാസ സംഹിതകൾ അപകടത്തിലാക്കുന്ന തരത്തിൽ സാഹചര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമെങ്കിൽ വിവേകത്തോടെ ഇടപെടുന്നതിനുള്ള ജാഗ്രത കാണിക്കുകയും വേണമെന്നും നിർദ്ദേശിക്കുന്നു.

ആത്യന്തികമായി സ്വകാര്യമേരിയും ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് ഒരു വിശ്വാസി എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ദർശനങ്ങൾ തത്വത്തിൽ പലപ്പോഴും നമ്മെ പരിഹാസ്യമാക്കുവാൻ ലക്ഷ്യം വച്ചുള്ളതാകാം. ചിലതിൻ്റെ ലക്ഷ്യം വഞ്ചനയാകാം. അതിനാൽ തന്നെ പലതിനും പ്രാദേശിക ബിഷപ്പിൽ നിന്നോ വത്തിക്കാനിൽ നിന്നോ ഔദ്യോഗിക അനുമതി ലഭിക്കുന്നില്ല എന്നത് തിരിച്ചറിയുക. ഇത്തരത്തിൽ ഔദ്യോഗിക അനുമതിയില്ലാത്ത ദർശനങ്ങളും വെളിപാടുകളും സഭയുമായുള്ള ഭിന്നതയിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ഇത്തരത്തിലുള്ള സ്വകാര്യ മേരിയൻ ദർശനങ്ങളെയും വെളിപാടുകളെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളിലോ സഭയോട് കൂറുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിഭാഗങ്ങളിലോ പെട്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയും വിഭാഗങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ പ്രധാനമായും മൂന്നെണ്ണമാണ്. ഒന്ന്, ഇവരുടെ പഠനങ്ങൾക്കനുസൃതമായി ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ

0: മൂന്ന്, കത്തോലിക്ക സഭയുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാൻ വിമുഖത കാണിക്കുന്നവരായിരിക്കും ഇവർ. കേരളത്തിൽ ഈ കാലയളവിൽ സ്വകാര്യ മരിയൻ ദർശനങ്ങളുടെയും വെളിപാടുകളുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളും ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഉള്ളവയാണ് എങ്കിൽ അവയിൽ നിന്നൊക്കെ അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുക.
1: മരിയൻ ദർശനങ്ങളെക്കുറിച്ച് സഭയുടെ വീക്ഷണവും ഉദ്ബോധനവും സംബന്ധിച്ച് നെയ്യാറ്റിൻകര രൂപതാംഗമായ റവറൻഡ് ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് പങ്കുവച്ച വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. മായ ജേക്കബ് എഴുതി, ജോബിൻ തച്ചിൽ സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം സിസ്റ്റർ സുജിന ജോർജ്.

0: ലൗഡേറ്റൂർ യേശുസ് ക്രിസ്തുസ്. യേശു ക്രിസ്തുവിന് സ്തുതി.
1: ഇത് റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ചിന്താമലരുകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. മരിയൻ ദർശനങ്ങളെക്കുറിച്ച് സഭയുടെ വീക്ഷണവും ഉദ്ബോധനവും സംബന്ധിച്ച് നെയ്യാറ്റിൻകര രൂപതാംഗമായ റവറൻഡ് ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് പങ്കുവച്ച വിചിന്തനമാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
3: സ്വകാര്യ വെളിപാടുകൾ, സ്വകാര്യ ദർശനങ്ങൾ എന്നിവ മധ്യനൂറ്റാണ്ട് മുതൽ കത്തോലിക്ക സഭയിൽ സുപരിചിതമായ പദങ്ങളായിരുന്നു. ഏറെ പ്രത്യേകിച്ച് 12-ാം നൂറ്റാണ്ട് മുതൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ദർശനങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഉണ്ടായിട്ടുള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികൾക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഗുഹകളിലോ കൃഷിയിടങ്ങളിലോ ദേവാലയങ്ങളിലോ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിലോ ആശ്രമങ്ങളിലോ വീടുകളിലോ നഗരങ്ങളിലോ ഒക്കെ വച്ച് ദർശനങ്ങൾ ഉണ്ടായിട്ടുള്ളതായാണ് ചരിത്രം പറയുന്നത്. സ്വകാര്യ മേരിയൻ ദർശനങ്ങളെക്കുറിച്ച് സഭ എന്തൊക്കെയാണ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്ന് നോക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 65 മുതൽ 73 വരെയുള്ള ഖണ്ഡികകളിൽ വെളിപാടുകളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നു. യേശുക്രിസ്തുവാണ് എല്ലാ വെളിപാടിൻ്റെയും മധ്യസ്ഥനും പൂർണ്ണതയും. ഇനി മറ്റൊരു വെളിപാട് ഇല്ല. ക്രൈസ്തവ രക്ഷാപദ്ധതി നവീനവും അന്തിമവുമായ ഉടമ്പടി ആയതിനാൽ ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യക്ഷപ്പെടലിന് മുമ്പായി നാം ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല. കാരണം പിതാവായ ദൈവം പുത്രനെ പൂർണ്ണമായി നൽകിക്കൊണ്ട് നമ്മോട് പൂർണ്ണമായി സംസാരിച്ചിരിക്കുന്നു. അതിനാൽ ആരെങ്കിലും ദൈവത്തോട് ഏതെങ്കിലും ദർശനമോ വെളിപാടോ അന്വേഷിക്കുകയോ അഭിലഷിക്കുകയോ ചെയ്താൽ അയാൾ വലിയൊരു മൂഢത്വം പ്രവർത്തിക്കുന്നു എന്ന് മാത്രമല്ല, ദൈവത്തെ അയാൾ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു. കാരണം ക്രിസ്തുവിൽ തൻ്റെ ദൃഷ്ടികൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാതെ അയാൾ മറ്റേതെങ്കിലും പുതുമ അന്വേഷിച്ചു പോകുന്നു എന്നാണ് സഭ പഠിപ്പിക്കുന്നത്. തുടർന്ന് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 67-ൽ സ്വകാര്യ വെളിപാടുകളെക്കുറിച്ചും സ്വകാര്യ ദർശനങ്ങളെക്കുറിച്ചുമുള്ള കത്തോലിക്ക സഭയുടെ നിലപാട് വ്യക്തമാണ്. പറയുന്നത് ഇങ്ങനെയാണ്: വിവിധ കാലഘട്ടങ്ങളിൽ സ്വകാര്യ വെളിപാടുകൾ എന്ന് വിളിക്കപ്പെടുന്നവ ഉണ്ടായിട്ടുണ്ട്. അവയിൽ ചിലതിന് സഭാധികാരികളിൽ നിന്ന് അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. എന്നാലും അവ ഒരിക്കലും സഭയുടെ വിശ്വാസ നിക്ഷേപത്തിൻ്റെ ഭാഗമല്ല. ഇത്തരം വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും ലക്ഷ്യം ഒരിക്കലും ക്രിസ്തുവിലൂടെ അന്തിമമായി നൽകപ്പെട്ട വെളിപാടിനെ മെച്ചപ്പെടുത്തുകയോ പൂർത്തീകരിക്കുകയോ അല്ല, മറിച്ച് ചരിത്രത്തിൻ്റെ പ്രത്യേക കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ വെളിപാടിനനുസൃതമായി കൂടുതൽ പൂർണ്ണമായി നന്നായി ജീവിക്കാൻ സഹായിക്കുക എന്നത് മാത്രമാണ്.

മേരിയൻ ദർശനങ്ങളെ അംഗീകരിക്കുന്നതിലും നിരാകരിക്കുന്നതിലും വിധിക്കുന്നതിലും കത്തോലിക്ക സഭ വളരെ ജാഗ്രതയോടും വിവേകത്തോടും കൂടിയ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഭ സ്വകാര്യ മേരിയൻ ദർശനങ്ങളെ വിശ്വാസത്തിന് യോഗ്യമല്ല, വിശ്വാസത്തിന് വിരുദ്ധമല്ല, വിശ്വാസത്തിന് യോഗ്യമാണ് എന്നിങ്ങനെയാണ് തരംതിരിക്കുന്നത്. വിശ്വാസത്തിന് യോഗ്യമായി സഭ അംഗീകരിക്കുന്ന മേരിയൻ ദർശനങ്ങളിലെ സന്ദേശങ്ങളിൽ സഭാപഠനങ്ങൾക്ക് വിരുദ്ധമായി ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കത്തോലിക്ക സഭയുടെ പഠനമനുസരിച്ച് AD 100 അവസാന അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാന്റെ മരണത്തോടെ പരസ്യ വെളിപാടുകൾ അവസാനിച്ചു. അതിനാൽ മേരിയൻ ദർശനങ്ങൾ സ്വകാര്യ വെളിപാടുകൾ ആണ്. അവ വിശ്വാസ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്നു, എന്നാൽ ഒരിക്കലും പുതുതായി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. സ്വകാര്യ വെളിപാടുകളെക്കുറിച്ചും സ്വകാര്യ ദർശനങ്ങളെക്കുറിച്ചും ഒരു വിശ്വാസി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത്, സ്വകാര്യ ദർശനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെയും സഭാ പാരമ്പര്യത്തിലൂടെയും നൽകപ്പെട്ട വെളിപാടിൻ്റെ നിക്ഷേപങ്ങളോടൊപ്പം എന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ അതിനെ പൂർത്തീകരിക്കുകയോ ചെയ്യുന്നില്ല. അതിനാൽ വിശുദ്ധ ഗ്രന്ഥത്തിനും സഭാ പാരമ്പര്യത്തിനും നൽകുന്ന അതേ പ്രാധാന്യത്തോടെ ഒരിക്കലും സ്വകാര്യ ദർശനങ്ങളെ സമീപിക്കരുത്. രണ്ടാമതായി, സഭയുടെ വിശ്വാസ തിരുസംഘം ഇത്തരത്തിലുള്ള വെളിപാടുകളെക്കുറിച്ച് സൂക്ഷ്മമായ പഠനങ്ങൾക്കും വിചിന്തനങ്ങൾക്കും ശേഷം ദൈവത്തിൽ നിന്ന് വിശ്വാസികളെ അകറ്റാൻ പിശാച് നല്ലതാണെന്ന് തോന്നുന്നതിനെ പോലും ഉപയോഗപ്പെടുത്തുന്നു എന്ന യാഥാർത്ഥ്യവും കണക്കിലെടുത്ത് ഇതിലെ മാനുഷികവും അമാനുഷികവുമായ സാധ്യതകളെ വിലയിരുത്തി നമുക്ക് ഔദ്യോഗികമായി നൽകുന്നവയെ മാത്രം സ്വീകരിക്കുക, ആത്മീയതയുടെ ഭാഗമാക്കുക. മൂന്നാമതായി, ഒരു സ്വകാര്യ വെളിപാടിനോ ദർശനത്തിനോ സഭ അംഗീകാരം നൽകുന്നതിൻ്റെ അർത്ഥം അതിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങൾ ആത്യന്തികമായി വെളിപാടിൻ്റെ നിക്ഷേപങ്ങൾക്കോ ധാർമ്മികതയ്ക്കോ വിരുദ്ധമല്ലെന്നും അതേസമയം വിശ്വാസികൾ ജാഗ്രതയോടും വിവേകത്തോടും കൂടി മാത്രം സ്വീകരിക്കണമെന്നുമാണ്. ഇനി അഥവാ സഭ ഔദ്യോഗികമായി ഒരു സ്വകാര്യ വെളിപാടിനെക്കുറിച്ചോ ദർശനത്തെപ്പറ്റിയോ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ വിശ്വാസികൾ അവയെ സ്വീകരിക്കുന്നതിന് സഭ അത്രയധികം ആഗ്രഹിക്കുന്നില്ല എന്നാണ് അർത്ഥം. അതേസമയം സഭ ഔദ്യോഗികമായി ഒരു സ്വകാര്യ വെളിപാടിനെയോ ദർശനത്തെയോ സംശയിക്കുകയും വിശ്വാസ്യത ഇല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവയെ പൂർണ്ണമായും അകറ്റി നിർത്തേണ്ടതാണ്. നാലാമതായി, വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായ കാര്യം ഇതാണ്. ഒരു സ്വകാര്യ വെളിപാടിനോ ദർശനത്തിനോ സഭ ഔദ്യോഗിക അംഗീകാരം നൽകിയാലും ആ സ്വകാര്യ വെളിപാടിലോ ദർശനത്തിലോ വിശ്വാസികൾ വിശ്വസിച്ചേ മതിയാകൂ എന്ന് ഒരിക്കലും നിർബന്ധമില്ല. കാരണം വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും അടിസ്ഥാനമാക്കി സഭ മുന്നോട്ട് വച്ചിട്ടുള്ള വിശ്വാസ നിക്ഷേപങ്ങളെ പാലിക്കുവാനും പിന്തുടരുവാനുമാണ് ഒരു വിശ്വാസി വിളിക്കപ്പെട്ടിരിക്കുന്നത്. സ്വകാര്യ വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും സാധുതയെ സംബന്ധിക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ച് സഭ എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 1978 വിശുദ്ധ പോൾ 6-ാമൻ്റെ കാലത്ത് വത്തിക്കാൻ വിശ്വാസ തിരുസംഘം നൽകിയ മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നത്, പ്രാദേശികമെത്രാനാണ് ഇത്തരം കാര്യങ്ങൾക്ക് ഔദ്യോഗികമായി അംഗീകാരം നൽകുവാനും നിയന്ത്രിക്കുവാനും വിലക്കുവാനുമുള്ള അധികാരം എന്നാണ്. സഭ ഔദ്യോഗികമായി ഈ നടപടിക്രമങ്ങളെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ വിവിധ ഭാഷകളിൽ നൽകിയിരുന്നില്ലെങ്കിലും ആഗോള സഭയിൽ പലയിടങ്ങളിലായി പ്രാദേശിക മെത്രാൻ സമിതികൾ അവയെ വിവർത്തനം ചെയ്ത് ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ 2012 ലത്തീൻ ഭാഷയിൽ മാത്രം നൽകപ്പെട്ടിരുന്ന നിർദ്ദേശങ്ങളെ വിവിധ ഭാഷകളിൽ വിവർത്തനം ചെയ്ത് ലഭ്യമാക്കിയത്.

സഭ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി, സ്വകാര്യ വെളിപാടുകളുടെയും ദർശനങ്ങളുടെയും സാധുത എത്രമാത്രം വിശ്വസനീയമാണെന്ന് തിരിച്ചറിയുകയും വിലയിരുത്തുകയും ചെയ്യുക. ഇതിനായി അവയുടെ വാസ്തവിക, പോസിറ്റീവ്, നിഷേധാത്മക, നെഗറ്റീവ് മാനദണ്ഡങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പരിശോധനയാണ് അടിസ്ഥാനപരമായി സഭ നിർദ്ദേശിക്കുന്നത്. വാസ്തവിക മാനദണ്ഡങ്ങളിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് പരിശോധനയ്ക്കായി സഭ ആവശ്യപ്പെടുന്നത്. ഒന്ന്, സ്വകാര്യ വെളിപാട് ആവശ്യപ്പെടുന്ന വ്യക്തിയുടെ ധാർമ്മിക നിലവാരമെന്താണ്? അവർ സത്യം പറയുന്ന വ്യക്തിയാണോ? അവരുടെ വിശ്വാസ ജീവിതം എപ്രകാരമുള്ളതാണ്? അവർ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സഭയിലും വിശുദ്ധ ഗ്രന്ഥത്തിലും വിശ്വസിക്കുന്നുണ്ടോ? അപ്പസ്തോലിക അധികാരത്തെ അംഗീകരിക്കുന്നുണ്ടോ? ഒരു ക്രൈസ്തവ ജീവിതത്തിന് ചേർന്ന ബലം പുറപ്പെടുവിക്കുന്നുണ്ടോ? രണ്ട്, ദൈവശാസ്ത്രപരവും ആത്മീയപരവുമായ തെറ്റുകളിൽ നിന്ന് മുക്തമാണോ? മൂന്ന്, ആരോഗ്യപരമായ ഭക്തിയും സുസ്ഥിരമായ ആത്മീയ ബലങ്ങളും നിർബാധം കാത്തുസൂക്ഷിക്കുന്ന വ്യക്തിയാണോ? അതായത്, പ്രാർത്ഥനയോടുള്ള സ്ഥിരോത്സാഹം, മാനസാന്തരം, ദാനധർമ്മത്തിൻ്റെ സാക്ഷ്യം നൽകൽ തുടങ്ങിയവ ജീവിതത്തിൽ പ്രകടമാണോ? നിഷേധാത്മക മാനദണ്ഡങ്ങളിലും മൂന്ന് കാര്യങ്ങളാണ് പരിശോധിക്കുവാൻ സഭ ആവശ്യപ്പെടുന്നത്. ഒന്ന്, അവരുടെ വെളിപാടിൻ്റെ സ്വഭാവം എപ്രകാരമുള്ളതാണ്? അമാനുഷിക ദർശനം അബോധാവസ്ഥയിലാണോ? ദർശനത്തിൽ മാനുഷിക ഘടകങ്ങളോ സ്വാഭാവിക ക്രമത്തിൻ്റെ പിശകുകളുടെ സാധ്യതകളോ ഉണ്ടോ? രണ്ട്, സാമ്പത്തിക ലാഭമോ ദർശനവുമായി ബന്ധിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും നേട്ടങ്ങളോ ലക്ഷ്യം വയ്ക്കുന്നുണ്ടോ? മൂന്ന്, അവരുടെ മനോനില എങ്ങനെയാണ്? എന്തെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളോ മാനസിക തകരാറുകളോ ഉള്ള വ്യക്തിയാണോ? പ്രാദേശിക സഭാ നേതൃത്വത്തിൻ്റെ ഇടപെടലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: വാസ്തവിക നിഷേധാത്മക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധന കഴിഞ്ഞാൽ പ്രാദേശിക സഭാ നേതൃത്വത്തിൻ്റെ നിരന്തരമായുള്ള നിരീക്ഷണം ഉണ്ടാകണം. സ്വാഭാവികമായ ഒത്തുചേരലുകളും പ്രാർത്ഥനകളും ഉണ്ടോയെന്ന് നിരീക്ഷിച്ച് അവയുടെ ഉദ്ദേശശുദ്ധി വിലയിരുത്തപ്പെടണം. ഇനി അഥവാ വിശ്വാസ സംഹിതകൾ അപകടത്തിലാക്കുന്ന തരത്തിൽ സാഹചര്യങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ആവശ്യമെങ്കിൽ വിവേകത്തോടെ ഇടപെടുന്നതിനുള്ള ജാഗ്രത കാണിക്കുകയും വേണമെന്നും നിർദ്ദേശിക്കുന്നു.

0: ആത്യന്തികമായി സ്വകാര്യമേറിയും ദർശനങ്ങളെയും വെളിപാടുകളെയും കുറിച്ച് ഒരു വിശ്വാസി എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്? ദർശനങ്ങൾ തത്വത്തിൽ പലപ്പോഴും നമ്മെ പരിഹാസ്യമാക്കുവാൻ ലക്ഷ്യം വച്ചുള്ളതാകാം. ചിലതിൻ്റെ ലക്ഷ്യം വഞ്ചനയാകാം. അതിനാൽ തന്നെ പലതിനും പ്രാദേശിക ബിഷപ്പിൽ നിന്നോ വത്തിക്കാനിൽ നിന്നോ ഔദ്യോഗിക അനുമതി ലഭിക്കുന്നില്ല എന്നത് തിരിച്ചറിയുക. ഇത്തരത്തിൽ ഔദ്യോഗിക അനുമതി ഇല്ലാത്ത ദർശനങ്ങളും വെളിപാടുകളും സഭയുമായുള്ള ഭിന്നതയിലേക്ക് നയിച്ചേക്കാം. അതിനാൽ ഇത്തരത്തിലുള്ള സ്വകാര്യ മേരിയൻ ദർശനങ്ങളെയും വെളിപാടുകളെയും അടിസ്ഥാനപ്പെടുത്തി രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളിലോ സഭയോട് കൂറുണ്ടെന്ന് തോന്നിപ്പിക്കുന്ന വിഭാഗങ്ങളിലോ പെട്ടുപോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ രൂപപ്പെട്ട പ്രസ്ഥാനങ്ങളുടെയും വിഭാഗങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ പ്രധാനമായും മൂന്നെണ്ണമാണ്. ഒന്ന്, ഇവരുടെ പഠനങ്ങൾക്കനുസൃതമായി ചില സമയങ്ങളിൽ ചില കാര്യങ്ങളിൽ കടുത്ത പാരമ്പര്യവാദം പുലർത്തുകയും സഭയുടെ പാരമ്പര്യങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വാസികളിൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. രണ്ട്, അവർ സഭാപഠനങ്ങളെ സൗകര്യപൂർവ്വം നിഷേധിക്കുകയും തങ്ങൾക്കനുസൃതമായി വ്യാഖ്യാനിക്കുകയും ചെയ്യും. ഈ അടുത്ത കാലത്ത് സ്പഷ്ടമായി രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങളെയും കൗൺസിലിനെ തന്നെയും അധിക്ഷേപിക്കുന്ന നിലപാട് കൈക്കൊള്ളാറുണ്ട് ഇക്കൂട്ടർ. മൂന്ന്, കത്തോലിക്ക സഭയുടെ നേതൃത്വത്തെ അംഗീകരിക്കുവാൻ വിമുഖത കാണിക്കുന്നവരായിരിക്കും ഇവർ. കേരളത്തിൽ ഈ കാലയളവിൽ സ്വകാര്യ മരിയൻ ദർശനങ്ങളുടെയും വെളിപാടുകളുടെയും അടിസ്ഥാനത്തിൽ രൂപം കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനങ്ങളും കൂട്ടായ്മകളും ഇത്തരം സ്വഭാവ സവിശേഷതകൾ ഉള്ളവയാണ് എങ്കിൽ അവയിൽ നിന്നൊക്കെ അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുക.
1: മരിയൻ ദർശനങ്ങളെക്കുറിച്ച് സഭയുടെ വീക്ഷണവും ഉദ്ബോധനവും സംബന്ധിച്ച് നെയ്യാറ്റിൻകര രൂപതാംഗമായ റവറൻഡ് ഫാദർ ജസ്റ്റിൻ ഡൊമിനിക് പങ്കുവച്ച വിചിന്തനമാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. മായ ജേക്കബ് എഴുതി, ജോബിൻ തച്ചിൽ സംഗീതം പകർന്ന ഒരു മരിയൻ ഭക്തിഗാനമാണ് അടുത്തത്. ആലാപനം സിസ്റ്റർ സുജിന ജോർജ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സ്പെയിനിലെ സൌത്ത പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ ആശങ്കയറിയിച്ചും ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ യുദ്ധങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായി പ്രാർത്ഥിച്ചും ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 2 ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച ശേഷം തീർത്ഥാടകരെയും സന്ദർശകരെയും അഭിവാദ്യം ചെയ്തു സംസാരിക്കുകയായിരുന്നു പാപ്പ. സൌത്ത പ്രദേശത്തെ സ്ഥിതിഗതികൾ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രസ്താവിച്ച പാപ്പ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ പ്രദേശത്ത് സമാധാനവും സ്ഥിരതയും നീതിയും ഉണ്ടാകട്ടെയെന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്നു പറഞ്ഞു. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സൌത്തയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 60,000-ൽ പരം ആളുകളാണ് കയറാൻ പരിശ്രമിച്ചത്. കടൽമാർഗം അതിർത്തി കടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ തിരക്കിൽപ്പെട്ടും കടലിൽ വീണും കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം പ്രദേശത്ത് 67 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെയും പരിശുദ്ധപിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. യുദ്ധങ്ങൾ അവസാനിക്കാനും സംഘർഷങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധപിതാവ് ആഹ്വാനം ചെയ്തു. പുതുജീവന്റെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ഉറവിടമായ ക്രിസ്തുവിലേക്കു മടങ്ങാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 1 മുതൽ 6 വരെ തീയതികളിലായി ബോസ്നിയ ഹെർസഗോവിനയിലെ മെജുഗോറിയയിൽ നടക്കുന്ന മ്ലാത്ഫെസ്റ്റ് യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യുവതി യുവാക്കൾക്കായി നൽകിയ സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. പ്രാർത്ഥനയിലൂടെയും തിരുവചന ശ്രവണത്തിലൂടെയും കൂദാശകളിലൂടെയും കർത്താവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിന്റെ ഭംഗി തിരിച്ചറിയാൻ സാധിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യേശുവിന്റെ പിന്നാലെയുള്ള യാത്രയിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളെയും ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെയും അഭിമുഖീകരിക്കാനും വിശ്വാസത്തിൽ വളരാനുമുള്ള അവസരമാണ് ലഭിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ തങ്ങളെത്തന്നെ വിട്ടുകൊടുക്കാനും സഭയുടെ മാതാവായ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനകൾക്ക് തങ്ങളെത്തന്നെ സമർപ്പിക്കാനും പരിശുദ്ധപിതാവ് യുവജനങ്ങളെ ക്ഷണിച്ചു. യേശുവുമായുള്ള കൂടിക്കാഴ്ച നൽകുന്ന സന്തോഷത്തോടെയും ധൈര്യത്തോടെയും സാക്ഷ്യമേകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 2 വരെ തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിലെ ഇബാറയിൽ നടന്ന 7-ാമത് ദേശീയ യുവജന ദിനാഘോഷങ്ങളുടെ അവസരത്തിൽ നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന തിരുവചനത്തെ അടിസ്ഥാനമാക്കിയ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം പരാമർശിച്ച പാപ്പ ദൈവത്തിന്റെ വിളികേട്ട് ധൈര്യപൂർവം ദൃഢനിശ്ചയത്തോടെ അവനെ പിന്തുടരാൻ സാധിക്കണമെന്ന് യുവജനങ്ങളെ ഓർമ്മിപ്പിച്ചു. യുവജനങ്ങളുടെ സാക്ഷ്യത്തിന്റെ പ്രാധാന്യം എടുത്തുപറഞ്ഞ പാപ്പ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുന്നതിനായി ഇന്ന് സഭയ്ക്ക് വേണ്ടത് യുവജനങ്ങളുടെ സന്തോഷവും അവരുടെ ധൈര്യവും ശക്തമായ സാക്ഷ്യവുമാണെന്ന് പ്രസ്താവിച്ചു. ക്രിസ്തുവിന്റെ ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും സമാധാനത്തിന്റെയും പ്രഘോഷകരാകാൻ പരിശുദ്ധപിതാവ് ഏവരെയും ക്ഷണിച്ചു. ലോക യുവജന ദിനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇക്വഡോറിനൊപ്പം പെറുവും തങ്ങളുടെ ദേശീയ യുവജന ദിനം ആഘോഷിച്ചിരുന്നു. അസീസിയിലെ ദണ്ഡവിമോചന സാധ്യത മഹത്തായ ആത്മീയ അനുഗ്രഹമെന്നും അത് വിലമതിക്കാൻ ശ്രമിക്കണമെന്നും ഓർമ്മിപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ ഏതാണ്ട് ഒരു മാസത്തോളം കസ്തൽഗാന്തോൾഫോയിൽ കഴിഞ്ഞ ശേഷം വത്തിക്കാനിൽ തിരികെയെത്തിയ പരിശുദ്ധപിതാവ് ഓഗസ്റ്റ് മാസത്തെ ആദ്യ ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒണോറിയൂസ് മൂന്നാമൻ പാപ്പായിൽ നിന്ന് 1216 നേടിയെടുത്ത ഈ സവിശേഷാനുകൂല്യം വിലമതിക്കാമെന്ന് ആഹ്വാനം ചെയ്തത്. വിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ദണ്ഡവിമോചന സാധ്യതയെ ഓർത്ത് ദൈവത്തിനു നന്ദി പറയാമെന്ന് പാപ്പ പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14 പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: യൂറോപ്പിൽ വേനൽക്കാലമായതിനാൽ റോമിന് പുറത്ത് കസ്തെൽഗാന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരുന്ന ലിയോ പതിനാലാമൻ പാപ്പ ജൂലൈ 27 തിങ്കളാഴ്ചയായിരുന്നു വത്തിക്കാനിലേക്ക് തിരികെ എത്തിയത്. ഓഗസ്റ്റ് 2 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. യൂറോപ്പിൽ കനത്ത വേനൽക്കാലമായിട്ടും ആയിരക്കണക്കിനാളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക്, ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. 5 കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടുന്ന ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 13 മുതൽ 21 വരെയുള്ള സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണത്തിന്റെ പരിഭാഷ ഇപ്രകാരമാണ്.
1: Cari fratelli e sorelle, buona domenica! Quando ascoltiamo il Vangelo, sentiamo spesso raccontare dei segni compiuti da Gesù. Sono gesti che manifestano la sua speciale dedizione per noi, cioè la salvezza che egli porta nel mondo.
0: Priya sahodari sahodaranmare, shubhanyayar. സുവിശേഷം ശ്രവിക്കുമ്പോൾ പലപ്പോഴും യേശു പ്രവർത്തിച്ച അടയാളങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. അവ അവന്റെ നമ്മോടുള്ള പ്രത്യേക പ്രതിജ്ഞാബദ്ധതയെ, അവൻ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന രക്ഷയെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ്. ജീവിതത്തിന് അർത്ഥം നൽകുകയും അതിനെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നവനായാണ് കർത്താവ് ഓർക്കപ്പെടുന്നത്. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും നൽകുമ്പോൾ ക്രിസ്തു അത്ഭുതകരമായ പ്രവൃത്തികൾ മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എല്ലാവരോടും പ്രഖ്യാപിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം യേശുവിന്റെ പ്രവൃത്തി ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവ തിരികെ നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങൾ കൂടി നടത്തുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നത്. കേൾവിശക്തി തിരികെ ലഭിച്ച ബധിരനോട് കേൾക്കാനുള്ള സുവിശേഷം കർത്താവ് അറിയിക്കുന്നു. കാഴ്ചശക്തി തിരികെ ലഭിച്ച അന്ധനോട് അവനുവേണ്ടി പൂർത്തിയാകുന്ന വീണ്ടെടുപ്പിന്റെ മഹത്തായ പ്രവൃത്തി കാണിച്ചുകൊടുക്കുന്നു. അതുപോലെ വിശക്കുന്നവർക്ക് യേശു ഭക്ഷണം നൽകുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന്റെ അർത്ഥം കർത്താവുമായുള്ള കൂടിക്കാഴ്ച പോഷണം നൽകുന്ന ഒരു അനുഭവമാണെന്നതാണ്. മരുഭൂമിയിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങളുടെ മുന്നിൽ, ക്രിസ്തു ജീവന്റെ അപ്പമാണ്. അവിടുന്നോടൊപ്പമാകുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് സമൃദ്ധമായി ലഭിക്കുന്നു. അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി 12 കൊട്ടകൾ നിറയെ ശേഷിക്കുകയും ചെയ്തു. ഈ സംഖ്യ കർത്താവിന്റെ ദാനം സാർവലൗകികമാണെന്നും നമ്മോടുള്ള അവിടുത്തെ കരുതൽ ഒരിക്കലും കുറയുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യഥാർത്ഥത്തിൽ മാനവികതയുടെ വിശപ്പിനെ, നമ്മുടെ സത്യത്തിനും ജീവനും വേണ്ടിയുള്ള വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നു. അതോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ഒന്നും പാഴാകുന്നില്ലെന്നും അവിടുത്തെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടിവയ്ക്കുന്നതും പാഴാക്കുന്നതും ഒരേ തിന്മയുടെ, അത്യാഗ്രഹത്തിന്റെ രണ്ടു വശങ്ങളാണ്. ആത്മാവിന്റെ ഈ രോഗം മനുഷ്യനെ സമ്പത്തിന്റെ മതത്തിൽ മുക്കി വിശപ്പുമൂലം കരയുകയും ദാഹം മൂലം നിലവിളിക്കുകയും ചെയ്യുന്നവരെ മറക്കാൻ തക്ക വിധം ഇന്ദ്രിയബോധം നഷ്ടപ്പെട്ടവരാക്കി മാറ്റുന്നു. അങ്ങനെ ചീഞ്ഞു നശിക്കുന്ന വസ്തുക്കളുടെ ആഡംബരത്തിനു മുന്നിൽ ഭക്ഷണമില്ലാത്തവരുടെ നീട്ടിയ കൈകളും സമാധാനമില്ലാത്തവരുടെ കത്തിനശിച്ച വീടുകളും നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിന്റെയും അഹങ്കാരത്തിന്റെയും മരുഭൂമിയിൽ കർത്താവ് എത്രമാത്രം ദയയോടെയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി ആശീർവദിച്ച് ജനക്കൂട്ടത്തിന് വിതരണം ചെയ്യാനായി അപ്പം മുറിച്ച് ശിഷ്യർക്ക് നൽകുന്നത് ഇന്ന് നമുക്കു കാണാം. കരുണയുടെ ഈ അത്ഭുതത്തിൽ അന്ത്യത്താഴത്തിൽ പൂർണതയിലെത്തുന്ന യേശുവിന്റെ സവിശേഷ പ്രവൃത്തികളെ നാം തിരിച്ചറിയുന്നു. അന്ന് ദൈവപുത്രൻ മാനുഷികതയിൽ നമ്മുടെ സഹോദരനെന്ന നിലയിൽ തന്റെ സ്വന്തം ജീവൻ തന്നെ നമുക്കു നൽകുന്നു. ദിവ്യകാരുണ്യമെന്ന കൃപ നാം സ്വീകരിക്കുമ്പോൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടെ ഭക്ഷണം ആശീർവദിച്ച് പങ്കിടുന്നതിൽ തുടങ്ങി നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെ ദിവ്യകാരുണ്യത്തിന്റെ ഭംഗിക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമുക്കരികിലുള്ള പാവപ്പെട്ടവരെ കൂടി ഉൾച്ചേർക്കാനാകുന്നെങ്കിൽ യേശുവിനോടൊപ്പമുള്ള അവധിക്കാലവും സാഹോദര്യപൂർണമായ ശാന്തതയുടെ സമയമായി മാറും. അതുകൊണ്ട് കരുതലുള്ള അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തോട് ആർക്കും അന്നന്നത്തെ അപ്പം മുടങ്ങാതിരിക്കാൻ വേണ്ടി സ്നേഹത്തിൽ വളരാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
1: Chiediamo dunque alla Vergine Maria, madre premurosa, di farci crescere nella carità, perché a nessuno manchi il pane quotidiano.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mihi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: lumine fiat promissionibus Christi.
1: Oremus. Gratiam tuam, quesimus Domine, mentibus nostris infunde, ut qui angelo nunciante, Christi filii tui incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucia teis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: sed nomen Domini benedictum,
2: est hoc nunc et usque in saeculum,
1: adiutorium nostrum in nomine Domini,
2: qui feci caelum et terram.
1: Benedicat vos omnipotens Deus, Pater et Filius et Spiritus Sanctus.
2: Amen. Amen.
0: ആശീർവാദത്തിനു ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്പെയിനിന്റെ സ്വയംഭരണ പ്രദേശമായ സൌത്തയിലെ വലിയ കുടിയേറ്റ പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തുകയും നിരവധിയിടങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തു. അസീസിയിലെ ദണ്ഡവിമോചനവും പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. പ്രാർത്ഥനയ്ക്കും പ്രഭാഷണത്തിനും അഭിവാദ്യങ്ങൾക്കും ശേഷം ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് പാപ്പ ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്.
1: A tutti auguro una buona domenica.
0: ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഈ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ 14-ാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയും കേൾക്കാം. വാർത്തകൾ. സ്പെയിനിലെ സൌത്ത പ്രദേശത്ത് നിലനിൽക്കുന്ന പ്രതിസന്ധിയിൽ ആശങ്കയറിയിച്ചും ലോകത്തിന്റെ വിവിധയിടങ്ങളിലെ യുദ്ധങ്ങൾ മൂലം ദുരിതമനുഭവിക്കുന്ന മനുഷ്യർക്കായി പ്രാർത്ഥിച്ചും ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 2 ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച ശേഷം തീർത്ഥാടകരെയും സന്ദർശകരെയും അഭിവാദ്യം ചെയ്തു സംസാരിക്കുകയായിരുന്നു പാപ്പ. സൌത്ത പ്രദേശത്തെ സ്ഥിതിഗതികൾ താൻ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നതെന്ന് പ്രസ്താവിച്ച പാപ്പ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ്യത്തിൽ പ്രദേശത്ത് സമാധാനവും സ്ഥിരതയും നീതിയും ഉണ്ടാകട്ടെയെന്നാണ് താൻ പ്രാർത്ഥിക്കുന്നതെന്നു പറഞ്ഞു. മൊറോക്കോയുമായി അതിർത്തി പങ്കിടുന്ന സൌത്തയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം 60,000-ൽ പരം ആളുകളാണ് കയറാൻ പരിശ്രമിച്ചത്. കടൽമാർഗം അതിർത്തി കടക്കാനുള്ള ശ്രമങ്ങൾക്കിടെ തിരക്കിൽപ്പെട്ടും കടലിൽ വീണും കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം പ്രദേശത്ത് 67 പേരെങ്കിലും മരിച്ചതായി റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരുന്നു. ലോകത്ത് യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ആളുകളെയും പരിശുദ്ധപിതാവ് തന്റെ പ്രഭാഷണത്തിൽ അനുസ്മരിച്ചു. യുദ്ധങ്ങൾ അവസാനിക്കാനും സംഘർഷങ്ങൾക്ക് നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനുമായി നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പരിശുദ്ധപിതാവ് ആഹ്വാനം ചെയ്തു. പുതുജീവന്റെയും യഥാർത്ഥ സന്തോഷത്തിന്റെയും ഉറവിടമായ ക്രിസ്തുവിലേക്കു മടങ്ങാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ ഓഗസ്റ്റ് 1-6 തീയതികളിലായി ബോസ്നിയ ഹെർസഗോവിനയിലെ മെജുഗോറിയയിൽ നടക്കുന്ന മ്ലാത്ഫെസ്റ്റ് യുവജന സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന യുവതീയുവാക്കൾക്കായി നൽകിയ സന്ദേശത്തിലൂടെയാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. പ്രാർത്ഥനയിലൂടെയും തിരുവചന ശ്രവണത്തിലൂടെയും കൂദാശകളിലൂടെയും കർത്താവുമായുള്ള വ്യക്തിപരമായ കണ്ടുമുട്ടലിന്റെ ഭംഗി തിരിച്ചറിയാൻ സാധിക്കണമെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യേശുവിന്റെ പിന്നാലെയുള്ള യാത്രയിൽ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളെയും ഹൃദയത്തിന്റെ അസ്വസ്ഥതകളെയും അഭിമുഖീകരിക്കാനും വിശ്വാസത്തിൽ വളരാനുമുള്ള അവസരമാണ് ലഭിക്കുന്നതെന്ന് പാപ്പ ഉദ്ബോധിപ്പിച്ചു. പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടാൻ തങ്ങളെത്തന്നെ വിട്ടുകൊടുക്കാനും സഭയുടെ മാതാവായ പരിശുദ്ധാമ്മയുടെ പ്രാർത്ഥനകൾക്ക് തങ്ങളെത്തന്നെ സമർപ്പിക്കാനും പരിശുദ്ധപിതാവ് യുവജനങ്ങളെ ക്ഷണിച്ചു. യേശുവുമായുള്ള കൂടിക്കാഴ്ച നൽകുന്ന സന്തോഷത്തോടെയും ധൈര്യത്തോടെയും സാക്ഷ്യമേകാൻ യുവജനങ്ങളെ ആഹ്വാനം ചെയ്ത് ലിയോ 14-ാമൻ പാപ്പ ജൂലൈ 31 ഓഗസ്റ്റ് 2 തെക്കേ അമേരിക്കയിലെ ഇക്വഡോറിലെ ഇബാറയിൽ നടന്ന 7-ാമത് ദേശീയ യുവജന ദിനാഘോഷങ്ങളുടെ അവസരത്തിൽ നൽകിയ ഒരു വീഡിയോ സന്ദേശത്തിലാണ് പരിശുദ്ധപിതാവ് ഇത്തരമൊരു ആഹ്വാനം മുന്നോട്ടുവച്ചത്. ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന തിരുവചനത്തെ അടിസ്ഥാനമാക്കിയ ദേശീയ യുവജന ദിനത്തിന്റെ പ്രമേയം പരാമർശിച്ച പാപ്പ ദൈവത്തിന്റെ വിളികേട്ട് ധൈര്യപൂർവം ദൃഢനിശ്ചയത്തോടെ അവൻ

ങ്ങളിൽ ഇക്വഡോറിനൊപ്പം പെറുവും തങ്ങളുടെ ദേശീയ യുവജനദിനം ആഘോഷിച്ചിരുന്നു. അസീസിയിലെ ദണ്ഡവിമോചന സാധ്യത മഹത്തായ ആത്മീയ അനുഗ്രഹമെന്നും അത് വിലമതിക്കാൻ ശ്രമിക്കണമെന്നും ഓർമ്മിപ്പിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ഏതാണ്ട് ഒരു മാസത്തോളം കസ്തൽഗാന്തോൾഫോയിൽ കഴിഞ്ഞ ശേഷം വത്തിക്കാനിൽ തിരികെയെത്തിയ പരിശുദ്ധപിതാവ് ഓഗസ്റ്റ് മാസത്തെ ആദ്യ ഞായറാഴ്ച വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നിന്ന് ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിലാണ് അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ഒണോറിയൂസ് മൂന്നാമൻ പാപ്പായിൽ നിന്ന് 1216 നേടിയെടുത്ത ഈ സവിശേഷാനുകൂല്യം വിലമതിക്കാമെന്ന് ആഹ്വാനം ചെയ്തത്. വിശുദ്ധന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഈ ദണ്ഡവിമോചന സാധ്യതയെ ഓർത്ത് ദൈവത്തിനു നന്ദി പറയാമെന്ന് പാപ്പ പറഞ്ഞു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് അടുത്തത്.

0: യൂറോപ്പിൽ വേനൽക്കാലമായതിനാൽ റോമിന് പുറത്ത് കസ്തെൽഗാന്തോൾഫോയിലുള്ള വേനൽക്കാല വസതിയിലായിരുന്ന ലിയോ പതിനാലാമൻ പാപ്പ ജൂലൈ 27 തിങ്കളാഴ്ചയായിരുന്നു വത്തിക്കാനിലേക്ക് തിരികെ എത്തിയത്. ഓഗസ്റ്റ് 2 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ഞായറാഴ്ചകളിൽ പതിവുള്ളതുപോലെ പരിശുദ്ധ പിതാവ് ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും ആളുകളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയും ചെയ്തു. യൂറോപ്പിൽ കനത്ത വേനൽക്കാലമായിട്ടും ആയിരക്കണക്കിനാളുകൾ പാപ്പായെ കാണാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനും ആശീർവാദം സ്വീകരിക്കാനുമായി വിശുദ്ധ പത്രോസിന്റെ ചത്വരത്തിനകത്തും പരിസരങ്ങളിലുമായി നിലനിന്നിരുന്നു. ഉച്ചയ്ക്ക് കൃത്യം 12 മണിക്ക്, ഇന്ത്യയിൽ വൈകുന്നേരം 3:30 പരിശുദ്ധ പിതാവ് അപ്പസ്തോലിക കൊട്ടാരത്തിന്റെ ജാലകത്തിലെത്തുകയും ഏവരെയും അഭിസംബോധന ചെയ്തുകൊണ്ട് തന്റെ പ്രഭാഷണം നടത്തുകയും ചെയ്തു. 5 അപ്പം കൊണ്ട് 5000 പുരുഷന്മാരുൾപ്പെടുന്ന ജനക്കൂട്ടത്തെ തൃപ്തിപ്പെടുത്തുന്ന യേശുവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഈ ഞായറാഴ്ചയിലെ സുവിശേഷ വായനയായ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14 13 മുതൽ 21 വരെയുള്ള സുവിശേഷ ഭാഗത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പരിശുദ്ധ പിതാവ് തന്റെ പ്രഭാഷണം നടത്തിയത്. ഇറ്റാലിയൻ ഭാഷയിൽ പാപ്പ നടത്തിയ പ്രഭാഷണത്തിന്റെ പരിഭാഷ ഇപ്രകാരമാണ്.
1: Cari fratelli e sorelle, buona domenica! Quando ascoltiamo il Vangelo, sentiamo spesso raccontare dei segni compiuti da Gesù. Sono gesti che manifestano la sua speciale dedizione per noi, cioè la salvezza che egli porta nel mondo.
0: പ്രിയ സഹോദരി സഹോദരന്മാരെ, ശുഭഞായർ. സുവിശേഷം ശ്രവിക്കുമ്പോൾ പലപ്പോഴും യേശു പ്രവർത്തിച്ച അടയാളങ്ങളെക്കുറിച്ച് നാം കേൾക്കാറുണ്ട്. അവ അവന്റെ നമ്മോടുള്ള പ്രത്യേക പ്രതിജ്ഞാബദ്ധതയെ, അവൻ ലോകത്തിലേക്ക് കൊണ്ടുവരുന്ന രക്ഷയെ വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ്. ജീവിതത്തിന് അർത്ഥം നൽകുകയും അതിനെ തിന്മയിൽ നിന്നും പാപത്തിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്യുന്നവനായാണ് കർത്താവ് ഓർക്കപ്പെടുന്നത്. അന്ധർക്ക് കാഴ്ചയും ബധിരർക്ക് കേൾവിയും നൽകുമ്പോൾ ക്രിസ്തു അത്ഭുതകരമായ പ്രവൃത്തികൾ മാത്രമല്ല ചെയ്യുന്നത്, മറിച്ച് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് എല്ലാവരോടും പ്രഖ്യാപിക്കുക കൂടിയാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷം യേശുവിന്റെ പ്രവൃത്തി ഇന്ദ്രിയങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് അവ തിരികെ നൽകുന്നതിൽ മാത്രം ഒതുങ്ങുന്നില്ലെന്നും അവൻ നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ആവശ്യങ്ങൾ കൂടി നടത്തുന്നുവെന്നും സാക്ഷ്യപ്പെടുത്തുന്നത്. കേൾവിശക്തി തിരികെ ലഭിച്ച ബധിരനോട് കേൾക്കാനുള്ള സുവിശേഷം കർത്താവ് അറിയിക്കുന്നു. കാഴ്ചശക്തി തിരികെ ലഭിച്ച അന്ധനോട് അവനുവേണ്ടി പൂർത്തിയാകുന്ന വീണ്ടെടുപ്പിന്റെ മഹത്തായ പ്രവൃത്തി കാണിച്ചുകൊടുക്കുന്നു. അതുപോലെ വിശക്കുന്നവർക്ക് യേശു ഭക്ഷണം നൽകുന്നു. അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവത്തിന്റെ അർത്ഥം കർത്താവുമായുള്ള കൂടിക്കാഴ്ച പോഷണം നൽകുന്ന ഒരു അനുഭവമാണെന്നതാണ്. മരുഭൂമിയിൽ, അതായത് നമ്മുടെ ആവശ്യങ്ങളുടെ മുന്നിൽ, ക്രിസ്തു ജീവന്റെ അപ്പമാണ്. അവിടുന്നോടൊപ്പമാകുമ്പോൾ നമുക്ക് ആവശ്യം വേണ്ടത് സമൃദ്ധമായി ലഭിക്കുന്നു. അവരെല്ലാവരും ഭക്ഷിച്ചു തൃപ്തരായി 12 കൊട്ടകൾ നിറയെ ശേഷിക്കുക.

0: ചെയ്യുകയും ചെയ്തു. ഈ സംഖ്യ കർത്താവിന്റെ ദാനം സാർവലൗകികമാണെന്നും നമ്മോടുള്ള അവിടുത്തെ കരുതൽ ഒരിക്കലും കുറയുന്നില്ലെന്നും വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു യഥാർത്ഥത്തിൽ മാനവികതയുടെ വിശപ്പിനെ, നമ്മുടെ സത്യത്തിനും ജീവനും വേണ്ടിയുള്ള വിശപ്പിനെ തൃപ്തിപ്പെടുത്തുന്നു. അതോടൊപ്പം പങ്കുവയ്ക്കുമ്പോൾ ഒന്നും പാഴാകുന്നില്ലെന്നും അവിടുത്തെ പ്രവൃത്തി നമ്മെ പഠിപ്പിക്കുന്നു. കൂട്ടിവയ്ക്കുന്നതും പാഴാക്കുന്നതും ഒരേ തിന്മയുടെ, അത്യാഗ്രഹത്തിന്റെ രണ്ടു വശങ്ങളാണ്. ആത്മാവിന്റെ ഈ രോഗം മനുഷ്യനെ സമ്പത്തിന്റെ മതത്തിൽ മുക്കി വിശപ്പുമൂലം കരയുകയും ദാഹം മൂലം നിലവിളിക്കുകയും ചെയ്യുന്നവരെ മറക്കാൻ തക്കവിധം ഇന്ദ്രിയബോധം നഷ്ടപ്പെട്ടവരാക്കി മാറ്റുന്നു. അങ്ങനെ ചീഞ്ഞു നശിക്കുന്ന വസ്തുക്കളുടെ ആഡംബരത്തിനു മുന്നിൽ ഭക്ഷണമില്ലാത്തവരുടെ നീട്ടിയ കൈകളും സമാധാനമില്ലാത്തവരുടെ കത്തിനശിച്ച വീടുകളും നിലനിൽക്കുന്നുണ്ട്. യുദ്ധത്തിന്റെയും അഹങ്കാരത്തിന്റെയും മരുഭൂമിയിൽ കർത്താവ് എത്രമാത്രം ദയയോടെയാണ് സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി ആശീർവദിച്ച് ജനക്കൂട്ടത്തിന് വിതരണം ചെയ്യാനായി അപ്പം മുറിച്ച് ശിഷ്യർക്ക് നൽകുന്നത് ഇന്ന് നമുക്കു കാണാം. കരുണയുടെ ഈ അത്ഭുതത്തിൽ, അന്ത്യ അത്താഴത്തിൽ പൂർണതയിലെത്തുന്ന യേശുവിന്റെ സവിശേഷ പ്രവൃത്തികളെ നാം തിരിച്ചറിയുന്നു. അന്ന് ദൈവപുത്രൻ മാനുഷികതയിൽ നമ്മുടെ സഹോദരനെന്ന നിലയിൽ തന്റെ സ്വന്തം ജീവൻ തന്നെ നമുക്കു നൽകുന്നു. ദിവ്യകാരുണ്യമെന്ന കൃപ നാം സ്വീകരിക്കുമ്പോൾ കുടുംബത്തോടും സുഹൃത്തുക്കളോടും കൂടെ ഭക്ഷണം ആശീർവദിച്ച് പങ്കിടുന്നതിൽ തുടങ്ങി നമ്മുടെ ദൈനംദിന പ്രവൃത്തികളിലൂടെ ദിവ്യകാരുണ്യത്തിന്റെ ഭംഗിക്ക് സാക്ഷ്യം വഹിക്കുന്നതിന് നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. നമുക്കരികിലുള്ള പാവപ്പെട്ടവരെ കൂടി ഉൾച്ചേർക്കാനാകുന്നെങ്കിൽ യേശുവിനോടൊപ്പമുള്ള അവധിക്കാലവും സാഹോദര്യപൂർണമായ ശാന്തതയുടെ സമയമായി മാറും. അതുകൊണ്ട് കരുതലുള്ള അമ്മയായ പരിശുദ്ധകന്യകാമറിയത്തോട് ആർക്കും അന്നന്നത്തെ അപ്പം മുടങ്ങാതിരിക്കാൻ വേണ്ടി സ്നേഹത്തിൽ വളരാൻ നമ്മെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
1: Chiediamo dunque alla Vergine Maria, madre premurosa, di farci crescere nella carità, perché a nessuno manchi il pane quotidiano.
0: തന്റെ പ്രഭാഷണത്തിനു ശേഷം പാപ്പ ലത്തീൻ ഭാഷയിൽ ത്രികാലജപ പ്രാർത്ഥന നയിക്കുകയും പ്രാർത്ഥനയുടെ അവസാനം ഏവർക്കും ആശീർവാദം നൽകുകയും ചെയ്തു.
1: Angelus Domini nunciavit Mariae. Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus et benedictus fructus ventris tui Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostrae. Amen.
1: Ecce ancilla Domini.
2: Fiat mi secundum verbum tuum.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Et verbum caro factum est,
2: et habitavit in nobis.
1: Ave Maria, gratia plena Dominus tecum, benedicta tu in mulieribus, et benedictus fructus ventris tui, Iesus.
2: Santa Maria, Mater Dei, ora pro nobis peccatoribus, nunc et in hora mortis nostre. Amen.
1: Ora pro nobis, Sancta Dei Genetrix,
2: lumine fecam promissionibus Christi.
1: Oremus. Gratiam tuam quesimus Domine mentibus nostris infunde, ut qui angelo nunciante Christi filii tui incarnationem coniovimus per passionem eius et crucem ad resurrectionis gloriam perducamur per Christum Dominum nostrum.
2: Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Gloria Patri et Filio et Spiritui Sancto.
2: Sic erat in principio et nunc et semper et in saecula saeculorum. Amen.
1: Pro fidelibus defunctis, requiem aeternam dona eis Domine,
2: et lux perpetua lucet eis,
1: requiescant in pace.
2: Amen.
1: Dominus vobiscum,
2: et cum spiritu tuo,
1: Sit nomen Domini benedictum. Adiutorium nostrum in nomine Domini. Benedicat vos omnipotens Deus, Pater, et Filius, et Spiritus Sanctus.
3: Amen.
0: ആശീർവാദത്തിനു ശേഷം തനിക്ക് മുന്നിലുണ്ടായിരുന്ന വിവിധ ഭാഷക്കാരും രാജ്യക്കാരുമായ ആളുകളെ അഭിസംബോധന ചെയ്ത പാപ്പ സ്പെയിനിന്റെ സ്വയംഭരണ പ്രദേശമായ സൌത്തയിലെ വലിയ കുടിയേറ്റ പ്രതിസന്ധിയിൽ ആശങ്ക രേഖപ്പെടുത്തുകയും നിരവധിയിടങ്ങളിലെ യുദ്ധങ്ങളും സംഘർഷങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ജനങ്ങളെ അനുസ്മരിക്കുകയും അവർക്കായി പ്രാർത്ഥിക്കാൻ ആഹ്വാനം നൽകുകയും ചെയ്തു. അസീസിയിലെ ദണ്ഡവിമോചനവും പരിശുദ്ധ പിതാവ് പ്രത്യേകം പരാമർശിച്ചു. പ്രാർത്ഥനയ്ക്കും പ്രഭാഷണത്തിനും അഭിവാദ്യങ്ങൾക്കും ശേഷം ഏവർക്കും ഒരു നല്ല ഞായർ ആശംസിച്ചുകൊണ്ടാണ് പാപ്പ ജാലകത്തിങ്കൽ നിന്നും പിൻവാങ്ങിയത്.
1: A tutti auguro una buona domenica.
0: ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് വത്തിക്കാനിൽ ത്രികാലജപ പ്രാർത്ഥന നയിച്ച അവസരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ പങ്കുവച്ച ചിന്തകളുടെ മലയാള പരിഭാഷയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്.